തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തകന്നതാ തക